0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി എൻ ഗായത്രി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ ചേർത്തല കെ വി സജിത്ത് മൃദംഗം, ശ്രീ വിഷ്ണു വി കമ്മത്ത് ഗഞ്ചിറ. ആദ്യം അമൃതവർഷിണി രാഗത്തിൽ സുധാമയി എന്ന കൃതി കേൾക്കാം. രൂപകതാളം ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Vocal Recital by Shrimati N. Gayatri. She is accompanied on the violin by Shri S. R. Mahadeva Sharma. On the Mridangam by Shri Chertala K. V. Sachit. And on the Ganjira by Shri Vishnu V. Kamath.

0: അടുത്തതായി ശങ്കരാഭരണം രാഗത്തിൽ എന്തുക്കു പെദ്ദല എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ഹർ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, എന്തുക്കു പെദ്ദല. ഇൻ ദി രാഗ് ശങ്കരാഭരണം, സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24 7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി എൻ ഗായത്രി പാടിയ കൃതികൾ. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ ചേർത്തല കെ വി സജിത് മൃദംഗം, ശ്രീ വിഷ്ണു വി കമ്മത്ത് ഗഞ്ചിറ. അവസാനമായി നീലാംബരി രാഗത്തിൽ കാന്തനോട് എന്ന കൃതി കേൾക്കാം. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Srimati N. Gayatri. She is accompanied on the violin by Shri S. R. Mahadeva Sharma, on the mridangam by Shri Chertala K. V. Sachit, and on the ganjira by Shri Vishnu V. Kamat. Srimati N. Gayatri concludes a Carnatic Classical Vocal Recital with a composition of Maharaja Swadi Thirunal, Kandanod, in the rag Neelambari, set to Rubagathal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി എൻ ഗായത്രി പാടിയ കൃതികൾ. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ ചേർത്തല കെ വി സജിത് മൃദംഗം, ശ്രീ വിഷ്ണു വി കമ്മത്ത് ഗെഞ്ചിറ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Recital by Shrimati N. Gayatri. Accompanying artists were Shri S.R. Mahadeva Sharma on the violin, Shri Chertala K.V. Sachath on the mridangam, and Shri Vishnu Vikamath on the ganjira. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ കെ പ്രാൺകുമാർ പാടിയ കൃതികൾ കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ പി എൽ ഹരികൃഷ്ണൻ മൃദംഗം. ആദ്യം കമാസ് രാഗത്തിൽ സുജന ജീവന എന്ന കൃതി കേൾക്കാം. രൂപകതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shri Prankumar K. He is accompanied on the violin by Shrimati A.L. Manjula Rajesh and on the mridangam by Shri P.L. Harikrishnan. He begins his

0: അടുത്തതായി ഭൈരവി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ബാലഗോപാല എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: ശ്രീ പ്രാൺകുമാർ കെ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ ബാലഗോപാല ഇൻ ദ രാഗ് ഭൈരവി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ പ്രാൺകുമാർ കെ പാടിയ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ പി എൽ ഹരികൃഷ്ണൻ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ പ്രാൺകുമാർ കെ. അക്കമ്പനിയിങ് ആർട്ടിസ്റ്റ് വർ ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് ഓൺ ദ വയലിൻ ആൻഡ് ശ്രീ പി എൽ ഹരികൃഷ്ണൻ ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ടി അജയ് കൃഷ്ണ പാടിയ കൃതികൾ കേൾക്കാം. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ മധുര എൻ എസ് സന്തോഷ് മൃദംഗം. ആദ്യം ബിഹാഗ് രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സ്മരജനക ശുഭചരിത എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shri Ajay Krishna T. He is accompanied on the violin by Shri S.R. Mahadeva Sharma and on the mridangam by Shri Madhira N.S. Santosh. He begins his Carnatic classical vocal recital with a composition of Maharaja Swadhi Thirunal, Smarajanaka Shubhacharita. In the rag, Bihag, set to Mishra Chapital.

0: അടുത്തതായി ബിലഹരി രാഗത്തിൽ മൈസൂർ വാസുദേവാചാർ രചിച്ച ശ്രീ ചാമുണ്ടേശ്വരി എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് മൈസൂർ വാസുദേവാചാർ ശ്രീ ചാമുണ്ഡേശ്വരി ഇൻ ദ രാഗ് ബിലഹരി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ടി അജയകൃഷ്ണ പാടിയ കൃതികൾ. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ മധുര എൻ എസ് സന്തോഷ് മൃദംഗം. അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച കാന്തനോട് ചെന്നുമെല്ലേ എന്ന പദം കേൾക്കാം. രാഗം നീലാംബരി, രൂപക താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shri Ajay Krishna T. He is accompanied on the violin by Shri S.R. Mahadeva Sharma and on the mridangam by Shri Madhira N.S. Santosh. Shri Ajay Krishna T. concludes his Carnatic Classical Vocal Recital with a padam of Maharaja Swadhi Tirunal, കാന്തനോട് ചെന്നുമെല്ലേ. ഇന്ന് രാഗ് നീലാംബരി, സെറ്റ് ടു രൂപകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ ടി അജയകൃഷ്ണ പാടിയ കൃതികൾ. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ മധുര എൻ എസ് സന്തോഷ് മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ അജയ കൃഷ്ണ ടി. Accompanying artist were Shri S.R. Mahadeva Sharma on the violin and Shri Madhura N.S. Santosh on the mridangam. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: മീനലോചന ധന്യാസിരാഗം ത്രിപുടതാളം ശ്യാമശാസ്ത്രി കൃതി.
1: Listen to a composition of Shyama Shastri in Raag Dhanyasi. Meenalochana, set to Triputatal.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ എ അനന്ത പത്മനാഭന്റെ വീണ കച്ചേരി കേൾക്കാം. എ ആനന്ദ് കൗശിക് കൂടെ വായിക്കുന്നു പാറശാല വി രവി മൃദംഗം. Now we bring you a Veena concert by A. Ananda Padmanabhan, supporting on Veena by A. Ananda Kaushik and on Mridangam by Parashala V. Revi. Adhyam Mohanaragathil Adithala Varnam. The first item of this concert is a Varnam in Mohanaraga.

അടുത്തത് ഗോപാലകൃഷ്ണ ഭാരതിയുടെ കൃതി ആഭോഗിരാഗം രൂപകതാളം സഭാപതിക്ക്. ഹി കണ്ടിന്യൂസ് ഹിസ് വീണ കൺസേർട്ട് വിത്ത് ദ കമ്പോസിഷൻ ഓഫ് ഗോപാലകൃഷ്ണ ഭാരതി സെറ്റു രൂപകതാളം ഇൻ രാഗ ആഭോഗി സഭാപതിക്ക്.

എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എ ആനന്ദ് കൌശിക് കൂടെ വായിക്കുന്നു. പാറശാല വി രവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്തപത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൌശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വി രവി. അടുത്തത് ലതാംഗി രാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയർ കൃതി ആദിതാളം അപരാധമുലേ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എ അനന്തപത്മനാഭന്റെ വീണ കച്ചേരി. കൂടെ വീണ വായിച്ചത് എ ആനന്ദ് കൗശിക്. പാറശാല വീരവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്തപത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൗശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വീരവി.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.